ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, എടവമാസം 12-ാം തീയതി ചൊവ്വാഴ്ച. പാട്ടിൻ്റെ പാലാഴി, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: സ്വരാജ് ദ്വീപ് ലോങ്ങൈലൻഡ് വഴി രംഗത്തേക്ക് എം വി ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹി ദ്വീപിലേക്ക് എം വി ബാറട്ടാങ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. ശ്രീ വിജയപുരത്തേക്ക് ഇതേ യാത്രാ ബോട്ട് മടങ്ങുന്നത് നാളെ രാവിലെ 8:45. എം വി ഹഡ്ബേ നാളെ രാവിലെ 11 മണിക്ക് ഷഹീബ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി സ്ട്രേ ടാലന്റ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. ശേഷം അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീബ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീബ് ദ്വീപിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 യാത്ര പുറപ്പെടുന്ന എം വി ബാറട്ടാങ് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 4:30. എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര ആരംഭിക്കും. 28-ാം തീയതി, അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹീബ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometer, the horizon is finally yours. Own it for rupees 10.99 lakh. With a battery EMI of just rupees 3.99 per kilometer, backed by India's largest charging network, India Goes Electric. Nexa.
0: പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. ഗ്രാമനഗരങ്ങളിലെ പരമ്പരാഗത കൈത്തൊഴിലാളികളെയും കരകൗശല തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശലത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കരകൗശല വിദഗ്ധരെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, കല, കരകൗശല വസ്തുക്കൾ എന്നിവയിലൂടെ പഴക്കമുള്ള പാരമ്പര്യങ്ങളും വൈവിധ്യമാർന്ന പൈതൃകവും നിലനിർത്താനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിക്കുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത കലാരൂപങ്ങളെ പുനർനിർമ്മിക്കാനും കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കാനും ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നു.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കാറ്റ്, മഴ, മഞ്ഞ്, പൂക്കൾ, ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി. പാട്ടിന്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, നിലാവിന്റെ സൗന്ദര്യം ഒരിക്കലെങ്കിലും ആസ്വദിക്കാത്തവർ കുറവായിരിക്കും. ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുന്ന പ്രകൃതി സൗന്ദര്യമാണ് നിലാവ്. ആയിരം കാഴ്ചകളും താളലയങ്ങളുമുണ്ട് നിലാവിന്. പാട്ടിന്റെ പാലാഴിയിൽ ഇന്ന് നിലാവിനെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം നമ്മൾ എന്ന ചിത്രത്തിൽ ജോത്സ്നയും വിധു പ്രതാപും ചേർന്നാലപിച്ചതാകാം. കൈതപ്രത്തിന്റെ ഗാനരചനയിൽ മോഹൻ സിതാരയുടെ സംഗീതം.

നാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ നിലാവ് വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെ പെയ്തിറങ്ങി അമൂർത്തമായ ഒട്ടനവധി പാൽനില ചിത്രങ്ങൾ വരച്ചിടും. നിലാവുള്ള രാത്രിയിൽ പാടവരമ്പിലൂടെ നടക്കുമ്പോഴാണ് നിലാവിൻ്റെ വാചാലത ഏറ്റവും കൂടുതൽ അനുഭവിക്കാനാവുക. എന്നും എപ്പോഴും എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ ആലപിച്ച ഗാനമിനി കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെ ഗാനരചനയിൽ വിദ്യാസാഗറിൻ്റെ സംഗീതം.

കൗമാര സൗഹൃദങ്ങളും യാത്രകളും നിലാവിന് പുതിയ രാഗവും ഭാവവും പകരുന്നു. അതുകൊണ്ട് തന്നെയാകാം കവികളും അനുരാഗികളും നിലാവിനെ അത്രമേൽ പ്രണയിച്ചു പോകുന്നത്. 1974 പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിന്റെ പുനരാവിഷ്കാരമായ 2012 പുറത്തിറങ്ങിയ അതേ പേരിലുള്ള ചലച്ചിത്രത്തിലെ ഗാനമിനി കേൾക്കാം. രാജീവ് ആലുങ്കലിന്റെ ഗാനരചനയ്ക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ആലപിച്ചത് ശ്രേയ ഘോഷാലും സുദീപ് കുമാറും.

നിലാവിൻ്റെ സൗന്ദര്യം മനുഷ്യ മനസ്സിലും ചെറുതല്ലാത്ത വൈകാരിക വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കുന്നത്. 14 രാവിലെ പനിമതി മനുഷ്യഹൃദയത്തിൽ പ്രണയപാരാവശ്യം ത്വരിതമാക്കും. അതുപോലെ തന്നെ വിരഹം അനുഭവിക്കുന്നവർ നിലാവ് ആസ്വദിക്കുന്നതും വിരളമായിരിക്കും. മിന്നാരം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ ആലപിച്ച ഗാനമാകാം ഇനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയിൽ SP വെങ്കടേഷിൻ്റെ സംഗീതം.

ഭാവനയുടെയും പ്രതീക്ഷയുടെയും പ്രകാശമായി നിലാവിനെ കവികൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കാത്തിരിപ്പിന്റെയും ഏകാന്തതയുടെയും പ്രതീകമായും നിലാവ് പ്രത്യക്ഷമാകുന്നു. ഇനി മണിയറയിലെ അശോകൻ എന്ന ചലച്ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ ആലപിച്ച ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ശ്രീഹരിയുടെ സംഗീതം.

പാട്ടിൻ്റെ പാലാഴിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്ക് തയ്യാറാക്കിയത് അശ്വിനി ജയ്യാർ.